0: ഇവയ്ക്കും ഭയ തളിമിതാ രഹിയ അൽക്കുര മണിസേക അബുൽക്കുര മണിസേക മീ ഷോഗുരി കമ്മി ഹുണ്ണണി ടസെ ഫുണച്ച ബുണദിനോ മീ ലിപിഫുണ ഇൽമെ എഹമന ഹിസ്സാ കുറു വക്കീൻ ഹാസകം കുലാശ്രമ തക വദേഫ കുദിന്ന എക്കും മീ ഹെദകുര വകുത്തു വെഗെ മിദണി വരം മീ ഉഫാർ വകുത്തക്കേക എഹമ ഏയിക്കമ മീ ബലണി തളിമിതായരാ സീതാ മീ ഹാസകുരവും ബാഗ ബോഡ സബക്കി ഏകെ ഇതുരൻ അബദ്ദു സെമ ഉഫാവണി കുദിന്ന എക്കും മൊസിഫുണ എക്കും മെഗുത സ്കൂൾ മാഹൽഗ ഉളെ ഒളു മീകമ ബേദനി അസ്ലു സൗബക്കി
1: ഇൻകീമതോ സയ ബിലബംഗ് ഹൈ ഇന്റർനാഷണൽ സ്കൂൾ ഹാസവണി
0: ബിലബംഗ് ഹൈ ഇന്റർനാഷണൽ സ്കൂൾ സമി ഹാസവണി മീ തഫാത് സ്കൂളെ രാജ്യേഗ വർഗിന സ്കൂൾ തൻ ഹുറിരുഗ മി സ്കൂൾ വെഗെ മിദണി മീ ഗൗമ ഗോഫെദുനു എമ്മെ ഫുറത്തമ ഇന്റർനാഷണൽ സ്കൂൾഗെ ഗൊതുക മി സ്കൂൾഗെ മാഹവല വിസ്നാലായരുഗ മി സ്കൂൾഗ മിഹാർവെസ് വിസവുരൻ ഗിന ഗൗമഗെ തരിവരുന്ന അതി ബാരവുരൻ ഗിന ഗൗമഗെ മോസിഫോങ്ങെ ബൗളെ എഹമ മിഹാ ഡൈവാസ് community ekka maseke kura kurum vege midane tafatu maseke tekuta hamaya komi school rangul school ka hindumatta ka kura hun maseke tawes waragina warapura ehme ma mi wagutuga mi school ge principal gotuga maseke kura ati rajya ge nispetu mi school mi say war hasa school gotuga meina
1: komato school hingumuga emme bondo iskame dewa kamakin
0: സ്കൂൾ ഹിംഗുമുഗ എമ്മെ ഇസ്കമെ ദേ മാഗണ്ടു കമക്കി സ്കൂൾഗ കണ്ടെഫ് മണ വിഷൻ നോത്ത സ്കൂൾഗെ അണേ അമാസാ ഇഗ്ഗുത സ്കൂൾഗെ കന്തത്ത തർദീബുക്കോൺ റാവാഗെ ഹിംഗു മിക്കമുഗ തെരേഗമിയണി എമ്മെ ഇസ്കമെ മിതവെണി ദരിവറുംഗെ സലാമത അറക്കാതിരിക്കമ അതി ദരിവറും ബെലനിവരിങ് എക്കുര ഉമ്മീദ എ ബേനും വാ ബേനുവുമ എവ്വറ സ്കൂൾഗെ കെവാദിനുമ ഹിംഗെ ഹരക്കാത്തോഗെ ഫെംവറ മിമ്മറു ഭട്ടാഗെ സ്കൂൾ രംഗളു ഗൊതുക എ വിഷൻ ഹാസൽ കുറുമ ഗെന്തിയു
1: ജനിവരുങ്ങ കിയമുമുഗെ ഫെവ്വാർ അങ്ങളു കുറമ സ്കൂളും കുറമുണ്ട എമ്മ മുഹിമ്മ മസക്കതക്കി കൊബേട്ടോ
0: ദരിവരുങ്ങ കിയമുമുഗെ ഫെംവറു രംഗളു കുറുമട്ടക കുരേവേ എമ്മ ബോഡു മസക്കതക്കി അബദുവെസ് ദരിവരും കൊമ്മെ അഹര ഫെഷേറുകവെസ് ദരിവരും തിബി ലെവൽ തെനിഗതു കൊമ്മെ കുജ്ജകുവെസ് ഹുരി ഹിസാബ് തെനിഗതു മഫഹുഗ അതി ദേവെ കൊമ്മെ അസസ്മെന്റ് നിമുനിമസ് അസസ്മെന്റ് നിമ്മാഫ എ ദരിവരക ഹാസിൽ മെമ്പർ തെനിഗണെഫ ദെൻ കുരിയൻ വെത്തനുഗ എ ദരിവരക എ ദരിവരക ബേനും വാ മെമ്പര കെവാദിനു മട്ടക കന്തതറാവ ധർതിബു കുറു മിഗുത ഹർകത രേവും എ എമ്മ ഇസ്കമ ദേവെ എമ്മ ഹാസ കമകി ബാക്കി ദെൻ ഹമയായക്കും ദരിവരും ബാരിവാ ബൈനല ഖാമി അതി മീ ഖാമി ഫെമറുഗ ഇംതിഹാൻ തക ദരിവരും ഹാസകം തയ്യാറ കുറു മീഗ തരംഗ ബാദെ അതി ദരിവരുന രേവേ ഹുരിയ ഹരകാത കെവസ് മീ എ ദരിവരക എ ബേനും വാ ഗോത എ ദരി കൊമ ദരിവരക സ്തഫാത് കുജ്ജവീമ എ മിംവരക എ ഗോതകൻ എ ബേനും വാ ഗോതക ബട്ടൻ കൊക്കെ ഗെങ്ങസ്തെ ഗെങ്ങസ്തെ നുംഗ സബബും അസ്ലു ദരിവരുംഗ മീ കെവാദനും ഫെമറു മാതിമി കുരവേനി മിതായരാഗ സോഫാ വരഗിന കന്തത്തക്കെ എബഹുരെ കൊമ്മെ ദുവാഹക്കു വെസ് വരം ഉഫാവ കന്തത്തക്കെ എബ മെദുവെരുവെ എഗൊത്തും മീ ദരിവരും സ്കൂൾ വരം ഹെവിഫ മീ ഉഫലായക്കും അണ്ണ മാന്തരക്കി സൈ ഹം കൊമ്മെ ദുവാഹക്കു വെസ് വരം ഉഫാവരി കമെ വര ഹാസ കമെ ഹമ എയായക്കും സ്കൂൾഗ സ്കൂൾഗ ദരിവര കല്ലിബേ കൊമ്മെ കാമയാബി വെസ് വെഗെ മിദനി ഹമ സയ ഉഫാവരി കമക ഹമ എഗുത മാസിക്കെ കുറ സ്കൂൾ അല്ലിബേ കൊമ്മെ രീതി നമക്കി വെസമ വരബഡു ഉഫലക്കൊമ്മുക സുഖബുൽ കുറണി ഹമ എയായക്കും ദരിവരും തക്കെ നിമിഗെ ഗൊസ്സ മുജിതമാവുക ഫാദ ഹുരി കമിഗ ബിനാകുരവണി കമിഗ എ ദരിവരും കുടിയറാദ മൻസറു ഫിനം കീവസ് ഹമസയ ലെബേ വരബഡു ഫലമി ദൈരക
1: തൗനിമി കൻക മണ്ഡരു സയ ഹുസ്വാഗത ഹേന കുരവണി കേനത
0: സോഗെ ഹുസ്വാഗത ബഡ മിഹേദ കുരവണി ആയദായ വകുത ബദവേ ഹമ എ ആയിക്കോം മിഹാരു ദെൻ എ ഐ കൻക മി ബദലുവഗെ അണ്ണാതി വരബഡ ഏഗി തിരേഗെ ബൗളവെ ഹുസ്വാഗത ലിബിജിയാമു മി കൊബാതോ ബദലുമുന്ദ ബദൗതക്കി ബദ ദേവ ദിരാസ കുരവേ ഹമ എ ആയഗുത സബദുസ് ഇൻട്രസ്റ്റ് ഹുരെ മി ആസ്ട്രോണമി നോത കോസ്മോളജി റിലേറ്റഡ് കന്ത തബ്ബേലു ഇക്കങ്ക മുഗ സബത ഹുരെ കുരെ ദഹ മെ ഗുത ഫിൽമ സെ ബദാല ദെൻ എയി മാഗണ്ട ഗുതക ഹുസ്വാഗത ദെൻ മി ഫക്കിയ ബദവസ് അബദുവസ് സമ ഫൊത്തക്കിയ തമസക്കെ കുറ
1: സാഗെ ഫേവറേറ്റ് ഫോട്ടോക്കി കൊമ്പാത്ത
0: സാഗെ മീ ഫേവറേറ്റ് ഫൊത്ത എമ്മെ ബൊഡ മെ ബിനാവണി സെൽഫ് ഇംപ്രൂവ്മെന്റ് അമ്മി ഹുണ്ണ ദെൻ ലീഡർഷിപ്പ് റിലേറ്റഡ് ഫൊത്ത
1: ഹഫ്താ ബന്ധുഗ നിവത്ത സ്കൂൾ ബന്ധുഗ സ ഇസ്കന്ദവണി ഫോൺ കവഹത്ത
0: ഹഫ്താ ബന്ധുഗ എമ്മെ ബൊഡ മീ ഇസ്കന്ദവേനി ಆಯ್ಲಾಯ ದರ್ಫುಳಾಯ್ಕೊಂ ಅಗುತ ಹೇದ ಕುರ ದೇಂ ಹಮ ಏಕೊಂ ಅದಿ ವರಂ ಹಾಸ ಸಮಾಲ್ಕೊಮಿದ್ದೇವೆ ಹಫ್ತಾ ಬಂದುಗ ಹಾಸಕೊಂ ಸಟರ್ಡೇಗ ಸೊ ವರಬ್ಬಲಂ ಜೆಹೆಗೆ ಅಣ್ಣ ಹಫ್ತಾಯ ಸ್ಕೂಲ್ ತಯಾರು ವಿಫತ ಒತಿ ಸ್ಕೂಲ್ಗೆ ಕಂಕಂ ಹುಡಿ ರಂಗಳತ್ವ ಕುದಿಂ ಆದ್ಯದು ಸ್ಕೂಲ್ ಅಣ್ಣ ಕುಣ್ಣೇರುಗ ಹುಡಿ ಹಾಕಮೆ ಹುಡಿ ಎರೇಂಜ್ ಕೂಡ ಇಫತ ಪ್ಲ್ಯಾನ್ ಕೂಡ ಇಫತ ಏಹ ಮ್ಯಾಂಗಡ ಗೊತ್ತಿಗ ಮಿದಿ ಕಮ ಹಫ್ತಾ ಬಂದುಗ ಮಿ ಸಮಾಲ್ಕೊಮಿದೇವೆಣಿ ದೇಂ ಎಹೆಂ ಬಂದು ತಹುಗ ಹಮ ಬೊಡಂ ಆಯಿಲಾ ಆಯ್ಕೊಂ ರಹಮತ್ತಿರಿ ನಾಯ್ಕೊಂ ಅಗುತ ಹೇದ ಕುರ
1: ಸರ್ಕಿ ಮಿ ಸ್ಕೂಲ್ಗೆ ಪ್ರಿನ್ಸಿಪಲ್ ಹೇಮ ಸರ್ ಯಾ ಮಿ ಸ್ಕೂಲ್ಗೆ ಕುಡಿಂದ ಕೊಂಕಾಲ ಗುಳುಮೆಟ್ಟ ಹೊಂದೇವೆ
0: ಸೊ ಕಬೂಲ್ ಕುರಣಿ ಪ್ರಿನ್ಸಿಪಲ್ ವಾಂಜಹೇನಿ ಹುಡಿ ಹಾಕು ದಿನ ಸ್ವರ ಇದು ಬಾರ್ ಕುರುವೆ ಫರತೆ ಕಮ ಏಹ ಮಿ ಸ್ಕೂಲ್ಗ ಸೊ ಕಬೂಲ್ ಕುರಣಿ ಮಿ ಸ್ಕೂಲ್ ಕುದಿನ ಸೊ ವರ ಗ್ಯಾಗ್ ಗುಳುಮೆ ಉಣ್ಣ ಕಮ ಮಿ ಸ್ಕೂಲ್ ಕುದಿನ ಸೊ ಗೆ ರೂಮ ಹಮ ಅಬದು ಸ್ವದೇವೇನೆ ಸೊ ಯಾಕೊಮ್ಮೆ ವಾಹಕೆ ವೆ ಸಿಸ್ಸಾ ಕುರೆವೇನೆ ಯಕುದಿನ ಎಮ್ಮೆ ಗಾತು ವಾಹಕ ತಂಗ ಹಿಸ್ಸಾ ಕುರ ಇದು ಬಾರ್ ಕುರ ಎ ಫರಾತ ಉಂ ಏ ಸೊ ಅಬದು ಸ್ಕುರ ಮಸೆ ಕುರಣಿ ಎಗು ತಂಗ ಕಮ್ ವೇತು
1: ಕುಡಿಂಗೆ ಫರಾತು ಸೊ ಎದೆ ಎಮ್ಮೆ ಮುಂದೆ ಕಂಗ್ ಕಮಕಿ ಕೊಬ್ಯಾತ
0: ಕುಡಿಂಗೆ ಫರಾತು ಸೊ ಎದೆನಿ ಮಿ ಉಫಾವೆರಿ ಕುಜ್ಜಕ ವಾಷೆ ಆಮೇಲೆ ನಫ್ಸಂ ಇದು ಬಾರು ಕೂಡ ಕುಜ್ಜಕ ವಾಷೆ ಬೆಲೆನ್ವೆರಿನ ಮೀ ಕೆವಾದೆವ್ವ ಮುದರಿಸುನ್ನ ಅದಿ ಮುಜಿತಮಾವುಗ ತೆಕುದಿನ ದೇ ತೆರೆಗ ಹುಡಿ ಎಕ್ಸ್ಪೆಕ್ಟೇಷನ್ನ ಇವ್ವರ ಮಸಕೆ ಕುರೆವೆ ಕಾಮಯಾಬ್ ಉಫಾವೆರಿ ಕುಜ್ಜಕ ವಾ ಮಸಕೆ ಕುರಾಶೆ ಹಿನು ತುಂಬವೇ ಕುಜ್ಜಕ ವಾಷೆ
1: ಸ್ಕೂಲ್ಗೆ ಮುಸ್ತಕ್ ಬಲ್ಲ ಕುರವ ಉಮ್ಮೀನ ತಕಕಿ ಕೊಬ್ಯಾಟ
0: ಮೀವಾಗುತ್ತು ವೆಸ್ ಮೀ ಬಲಾಲ ಫಿಯಮ್ ಫೆನ್ನೊಂಗ್ ಮಂಜರಕ್ಕಿ ಬಿಲಬೊ ಇಂಟರ್ನ್ಯಾಷನಲ್ ಸ್ಕೂಲ್ ಅಕ್ಕಿ ರಾಜ್ಯಗೆ ಎಮ್ ಎನ್ ಕೂಡ ಸ್ಕೂಲ್ ಗೊತ್ತಕ ಮೀನಿ ಹೆಂಗ ಕೂಡಿಯಂಗ್ ಒತ್ತಾಂಗ ವೆಸ ಕೂಡ ಉಮ್ಮೀದಕ್ಕಿ ಬಿಲಬೊಂಗ್ ಹೈ ಇಂಟರ್ನ್ಯಾಷನಲ್ ಸ್ಕೂಲ್ ಅಕ್ಕಿ ರಾಜ್ಯಕ್ಕೆ ಪ್ರೈವೇಟ್ ಸೆಕ್ಟರ್ಗ ಎಮ್ಮೆ ರಂಗಳು ಸ್ಕೂಲ್ ಗೊತ್ತಕ ವೆಗೆನ್ ದಿಯೋಂಗ್ ಮೀ ಸ್ಕೂಲ್ ದೇವೆ ಇದು ಮತ್ತಕ್ಕಿ ಫೆಮರ್ ರಂಗಳು ದೇವೆ ತೌಲಿಮಕ್ಕಿ ಫೆಮರ್ ರಂಗಳು ದುಣಿಯ ಅಣ್ಣ ಬದಲ್ತಕ ಎಫ್ ಎಮ್ ಬರುಗ ದೇವೆ ಮೀ ತೌಲಿಮೆ ಕಮ್ಗ ವೆಗೆನ್ ದಿಯೋಂಗ್ ಬಸಿಲೆತ್ತಕ್ಕಿ ಮಿಹಾರುಗೆ ಮುಜಿತಮಾವ ಕಬೂಲ್ ಕುರೆವೆ ಬರುಗೆ ವಸಿಲತೆ ಕೊನೆ ಸ್ಕೂಲ್ ಕಮ್ಗ ವೆಗೆನ್ ದಿಯೋಂಗ್
1: ವಾಂಗ್ ಉಫಾವೆಂಜೆ ಸರ್ಯ ಮಿಗೊಟ ಬಂಡಲ್ ಕೊ ವಾಹನ ಕೊನೆ ಶಕುನಿಯ ತಿಂದಮೆ ವಗುಟ ಕೊಳ
0: ಸೊ ಅವಿಸ್ವರ ಉಫಾವೆಜ್ ಮೀ ಪ್ರೋಗ್ರಾಮ್ಗ ತಿಗುದಿ ನಾಯ್ಕೊಂ ಪ್ಯಾರವೆ ವಗುತ ಕೊಳ ಹೇದ ಕುರೆ ಉಣ್ಣೀಮ ಥ್ಯಾಂಕ್ ಯು
2: ಪ್ರಿನ್ಸಿಪಲ್ಗೆ ಉಮ್ಮೀದುತ ವೆಸ್ ವರ ಫೋಣಿ ಎ ಉಮ್ಮೀದುತ ಹಾಸಿಲ್ ಕುರೆವೆ ತೋ ಮಸಕ್ಕೆ ಕುರಂ ವಾಣದೋ

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുക
1: തെതുവരിക്കമ്മായകു
0: എക്കുവരിക്കമായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതൃസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്